0: മാറിടും,
1: അത് ജപവീടായി മാറിടും. അത് കൃപാസനപതിയ ആരാധിക്ക കൂടി വന്നിരിക്കോ. അവർ കൃപാസനപതി, അവർ മുത്തൊഴിലോൻ, അവർ സർവലോകാധിപർ, സർവത്തെയും പടൈത്തവർ.

Jesus. Hallelujah. നമ്മുടെ കൃപമേലാണ് തന്നെ എന്നുടേ ജീവനെ പാർക്കലും അത് മേലാണ് തന്നെ ഞാനിപ്പത് ഞാൻ നിർമൂലമാകാമെന്നിപ്പത് നമ്മുടെ കൃപയല്ലവാ